88.9 വിന്നഫം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഓണം പരിപാടി ഏതാനും മണിക്കൂറുകൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. ജിലോങ് വെസ്റ്റ് ഹാളിൽ വെച്ചാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ നേരത്തെ എത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമയത്തിന് തന്നെ നമ്മുടെ പരിപാടികൾ തുടങ്ങും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഓണപ്പരിപാടിക്ക് എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നല്ല രാവിലെ തന്നെ നല്ലൊരു വെതറാണ്. എനിക്ക് ചില കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഇവിടെ കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഈ സിസ്റ്റത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിനെ ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലംസ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണത് എന്ന് അറിയില്ല. ഒരു പാട്ട് കേട്ടിട്ട് വരാം. എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് ശരിയാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്തൊരു ഗാനത്തിലേക്ക് കടക്കാം.

എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടികൾ ഇവിടെ ഏകദേശം ആരംഭിക്കാറായി. നമ്മുടെ പരിപാടികൾ സമയത്തിന് തന്നെ തുടങ്ങും. നമ്മുടെ വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പരിപാടികളെല്ലാം സമയത്തിന് തുടങ്ങും. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ അവിടെ നമ്മുടെ പരിപാടി കാണാൻ എത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് പലരും ഫോൺ വിളിച്ചിരുന്നു. ശരിക്കും കേൾക്കുന്നില്ല, പക്ഷെ എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പരിപാടി വളരെ കേൾക്കാൻ പറ്റുന്ന തോന്നുന്നു. അപ്പോൾ ഇവിടെ സ്റ്റുഡിയോ എ നമ്പർ 1 സ്റ്റുഡിയോയിലെ ചില പ്രശ്നങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പരിപാടിയിലെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അത് കാരണം നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്ന വിചാരിക്കുന്നു. നമ്മുടെ പരിപാടി ഇന്ന് 4 മണിക്ക് തന്നെയാണ് തുടങ്ങുക. സമയത്തിൽ നിന്നും വ്യത്യാസം സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ കറക്റ്റ് സമയത്തിന്

തന്നെ നമ്മുടെ പരിപാടി തുടങ്ങും. അപ്പോൾ എല്ലാവരും സമയത്തിന് വരണം. ജീലോങ് ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എല്ലാവരും സമയത്തിന് വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു ഗാനത്തിലേക്ക് കടക്കാം.

നമ്മുടെ പരിപാടികളെല്ലാം സമയത്തിനെ തുടങ്ങും. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, സമയത്തിനെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ പരിപാടി വീക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സമയത്തിന് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ 19-ാമത് ഓണാഘോഷമാണ്. ഇന്ന് വെസ്റ്റ് ജീലോങ് ഹാളിൽ വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സമയത്തിന് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.

88.9 വിനഫ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം ഇന്നാണ്. വൈകിട്ട് 4 മണി മുതൽ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. പരിപാടികൾ നടക്കുന്നത് ജീലോങ് വെസ്റ്റ് ഹാളിൽ വെച്ചാണ്. എല്ലാവരോടും സമയത്തിന് അവിടെ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പുതിയൊരു സ്ഥലമാണ്, നമ്മൾ ജീലോങ്ങിലേക്ക് മാറിയതിനുള്ള കാരണം. പലപ്പോഴും വെസ്റ്റിലെ നമ്മുടെ ഈ ഭാഗങ്ങളിലെ ഹാളുകളുണ്ടെങ്കിലും നല്ല സ്റ്റേജ് ഉള്ള ഹാളുകൾ നമുക്ക് അപൂർവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ജീലോങ്ങിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ജീലോങ്ങിൽ കൊണ്ടുപോയി ഈ പരിപാടി നടത്തുന്നതെന്ന്. അപ്പോൾ ഈ പുതിയൊരു സ്ഥലം ആയതുകൊണ്ട് സമയത്തിന് തന്നെ ആളുകൾ എത്തിച്ചേരണം. പാർക്കിങ്ങിന് പാർക്കിംഗ് ചെയ്യാനുള്ള സമയം അതൊക്കെ എടുക്കുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഒരു 3:30 കൂടിയിട്ട് തന്നെ എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 2:30 കൂടിയിട്ട് തന്നെ ആളുകൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കണം. ഇന്നത്തെ പരിപാടികളുടെ സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗായകൻ അരുൺ ഗോപന്റെ സംഗീത നിശയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിനീതമായി എല്ലാ അംഗങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, സമയത്തിന് എത്തിച്ചേരണം. സാധാരണ ഒരാളുകൾക്ക് നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു അഭിപ്രായം, 4 മണിക്ക് പരിപാടി വെച്ച് കഴിഞ്ഞാൽ സാധാരണ പറയുന്നൊരു കാര്യം, 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4:30, 5 മണിക്ക് ആവും തുടങ്ങുമ്പോൾ എന്നാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് തന്നെ തുടരും. 4 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കൾച്ചറൽ പ്രോഗ്രാമും മറ്റുള്ളതെല്ലാം കഴിഞ്ഞ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, പാർട്ടിസിപ്പൻസ് കറക്റ്റ് സമയത്തിന് എത്തിച്ചേരാം. നിങ്ങളുടെ കോറിയോഗ്രാഫേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് സമയത്ത് എത്തിച്ചേരേണ്ടതെന്ന്. കൂടാതെ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം, നേരത്തെ എത്താൻ ശ്രമിക്കുക. നമ്മുടെ പരിപാടി 4 മണിക്ക് തന്നെ തുടങ്ങും. വെസ്റ്റ് ജീലോങ് ഹാളിൽ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത്.

88.9 വിൻ എഫ് എം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം വൈകിട്ട് 4 മണിക്ക് ജിലോങ് വെസ്റ്റ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. 4 മണിക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കും. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ പ്രത്യേക ആകർഷണം എന്ന് പറയുന്നത് ഗായകൻ അരുൺ ഗോപന്റെ സംഗീത നിശയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഞങ്ങൾ വെസ്റ്റ് ജിലോങ് ഹാളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ടിക്കറ്റ് എടുത്തവരെല്ലാം സമയത്തിന് തന്നെ ഹാളിൽ പ്രവേശിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ പരിപാടികൾ കറക്റ്റ് 4 മണിക്ക് തന്നെ ആരംഭിക്കും. കാരണം 4 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 7 മണിയോടുകൂടി നമ്മുടെ പരിപാടി, 7, 7:30 പരിപാടി കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഭക്ഷണം വിളമ്പാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സമയത്ത് തന്നെ എത്തണം. പാർട്ടിസിപ്പൻസ് സമയത്ത് തന്നെ എത്താൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ കോറിയോഗ്രാഫേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരിക്കും ഇന്ന സമയത്ത് ഹാളിൽ പ്രവേശിക്കണമെന്ന്. കാരണം ഏകദേശം നമ്മുടെ ടാർനെറ്റ്, പിന്നെ ഹോപ്പേഴ്സ് ക്രോസിംഗ്, വെർബി ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. പിന്നെ ഒരു പുതിയൊരു സ്ഥലമാണ്, നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് നല്ലൊരു ഹാള് നമ്മുടെ ഈ സ്ഥലത്ത് കിട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു 45 മിനിറ്റ് ദൂരമുള്ളൊരു സ്ഥലത്തേക്ക് മാറി അവിടെ ഹാളെടുത്തത്. അപ്പോൾ എല്ലാവരും സമയത്തിന് തന്നെ എത്തണം. 4 മണിക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു 2:30 കൂടിയിട്ട് തന്നെ ആളുകൾ യാത്ര തിരിക്കേണ്ടതായി യാത്ര തിരിക്കണം. അത് അപ്പോൾ ഒരു 3:45 കൂടി അവിടെ എത്തും. പിന്നീട് പരിപാടികൾ നമ്മുടെ 4 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പം നമ്മുടെ ആളുകൾക്കുള്ള ഒരു സവിശേഷത, എല്ലാവരും പറയുന്നത് 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30-5 മണിയായിരിക്കും പരിപാടി തുടങ്ങുമ്പോൾ എന്നാണ് സ്വതവേ എല്ലാവരും പറയുന്നൊരു വസ്തുതയാണത്. പക്ഷേ ഇന്ന് മലയാളി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 19-ാമത് ഓണാണത്. നമ്മൾ സമയത്തിൻ്റെ വില നമുക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ സമയത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും തുടങ്ങാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കമ്മ്യൂണിറ്റിയേക്കാൾ വളരെയധികം വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ ഒത്തൊരുമയും എല്ലാ കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ സഹകരണം അത് വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ നമ്മുടെ പ്രിയ അംഗങ്ങളും അതോടൊപ്പം ഗസ്റ്റുകളും സമയത്തിന് തന്നെ എത്തണം. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ പ്രത്യേക ആകർഷണം എന്ന് പറയുന്നത് ഗായകൻ അരുൺ ഗോപന്റെ സംഗീത നിശയാണ്. കോഴിക്കോട് സ്വദേശിയാണ് അദ്ദേഹം. 2007 IDR സ്റ്റാർ സിംഗറിലൂടെയാണ് അദ്ദേഹം ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹം പിന്നണി ഗാനരംഗത്തേക്കും പ്രവേശിച്ചു. വളരെ എന്താ പറയുക, മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല കർണാടക സംഗീതത്തിലുള്ള അറിവും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് പ്രത്യേകതയാണ്. കൂടാതെ ഫാസ്റ്റ് നമ്പറുകളും മെലഡിയും അത്രയും മനോഹരമായിട്ട് പാടുന്നൊരു വ്യക്തി കൂടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഗായകനാണ്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കറക്റ്റ് സമയത്തിന് തന്നെ എത്തുക. ജിലോങ് വെസ്റ്റ് ഹാളിൽ വെച്ച് 4 മണിക്കാണ് നമ്മുടെ പരിപാടി അരങ്ങേറുന്നത്. താങ്ക് യു. ഇനി പറയാനുള്ളത്, കുറച്ച് നേരത്തെ കമ്മിറ്റി അംഗം എന്ന നിലയിൽ എനിക്ക് കുറച്ച് നേരത്തെ അവിടെ എത്തേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ പരിപാടികൾ സാധാരണ ഇവിടെ 88.9 വിൻ എഫ് എം പരിപാടി ഏകദേശം 11 മണിക്കാണ് നമ്മുടെ പരിപാടി കഴിയുക. പക്ഷേ ഞാൻ നേരത്തെ എത്തേണ്ടതോടു കൂടിയിട്ട് ഇന്നത്തെ ഓണ പരിപാടി ആയതുകൊണ്ട് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ നേരത്തെ എത്തേണ്ടത് ജിലോങ്ങിലെത്തണം. അതുകൊണ്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത സാറ്റർഡേ കാണുന്നത് വരെ ഗുഡ് ബൈ.